0: മൊത്തം വെച്ചാൽ ലൊത്താ ബിങ്കോ ഫൈവ് ഡി മൈൻഡ് ഞങ്ങൾ ഫ്രീ ജോബോ പ്രോഫിറ്റ് ലൊത്താ ബിങ്കോ ജോബോ പ്രൊഫിറ്റ് സീറോ ഫൈവ്
1: Nimbus du sémaphore de Brest, vous êtes fort et clair.